0: മോനെ ഓഗസ്റ്റ് 2-ന് ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: മോനെ ഓഗസ്റ്റ് 2-ന് ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന

0: ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
1: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ, ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറയാണ്. SMS ക്വസ്റ്റിന്റെ കാര്യം റിമൈൻഡ് ചെയ്യാനായിട്ട് ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ഇൻ വിച്ച് ഇയർ വാസ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഹോണേർഡ് വിത്ത് ദ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഹോണേർഡ് വിത്ത് ദ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്? അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് പേരിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറാണ്.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ മിറയാണ് ഇവിടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് 3 മണിക്കൂറായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ PDA ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു കാര്യവും വളരെ ആവേശത്തോടു കൂടി തുടങ്ങും. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ല കേട്ടോ. ആരംഭിക്കുവാനായിട്ടുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വിജയിക്കുവാനായിട്ടുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാവണം. അതില്ലെങ്കിൽ അത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ, അത് ഫോർ ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനി ഇപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെരി വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. അപ്പൊ എന്റെ എല്ലാ ലിസണേഴ്സിനും ഇന്നത്തെ മാജിക് ലോജിക്കിന്റെ സ്പെഷ്യൽ ഷോയിലേക്ക് വെരി വെരി വാം വെൽക്കം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുത്ത് കാണുന്നത് എന്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചിത്ര ചേച്ചി, അതെ മലയാളത്തിന്റെ വാനം പാടി ചിത്ര ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ പോർഷൻ ഞാൻ കാണുകയുണ്ടായി. ആ ഇന്റർവ്യൂല് ചിത്ര ചേച്ചി പറഞ്ഞ വാക്കുകള് ശരിക്കും നമ്മുടെ ഹാർട്ടിലേക്ക് ഡയറക്റ്റ് സ്ട്രൈക്ക് ആയി. എന്താണെന്നല്ലേ, സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അത്രമാത്രം സ്ട്രൈക്ക് ചെയ്യാൻ പാകത്തിനാണ് ചിത്രചേച്ചിയുടെ വാക്കുകൾ എന്താണെന്നല്ലേ ചിന്തിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവര് നമ്മളോട് സിൻസിയർ ആയിട്ടുള്ളവരല്ല. അതേസമയം നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്താനായിട്ട് പറഞ്ഞു തരുന്നവരായിരിക്കും നമ്മളോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ളവരെന്നാണ് ചിത്രചേച്ചി പറഞ്ഞത്. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുന്നത് നമ്മൾ നല്ല നിലയിൽ വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദങ്ങൾ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം എന്നാണ് ചിത്രചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ വല്ലാതങ്ങ് നമ്മളെ പൊക്കി പൊക്കി പൊക്കി പറയുന്നവരുണ്ടല്ലോ, നമ്മുടെ തലയങ്ങ് ആകാശത്തോളം മുട്ടാൻ പാകത്തിന് ഇങ്ങനെ പോകുന്നവര്, അവരെയൊന്നും വലിയ രീതിയിൽ വിശ്വസിക്കേണ്ട കേട്ടോ. ഏത് സമയത്തും അവര് മോളിന്ന് താഴ്ത്തേക്ക് ഒരൊറ്റ തള്ളുതള്ളും. നമ്മളെ തെറ്റിതിരുത്താനായിട്ട് പ്രേരിപ്പിക്കുന്നവരെ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ, നമ്മുടെ കൂടെ തന്നെ എന്ന് നിൽക്കുന്നവരെ വേണം വിശ്വസിക്കാനായിട്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
4: My Radio 90 FM. 90 FM.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: മോനെ ഓഗസ്റ്റ് 2
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരാൻ നടത്തവും അതുപോലെ ജോഗിങ്ങും ആണ് അല്ലെ. ഏറ്റവും എളുപ്പത്തിന് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ നടത്തം അല്ലെങ്കിൽ ജോഗിങ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നടത്തവും ജോഗിങ്ങും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ സാവധാനത്തിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഓട്ടമാണല്ലേ ഈ ജോഗിങ്. നോർമലി ഈ ജോഗിങ്ങിന്റെ സ്പീഡ് മണിക്കൂറിൽ 6 മൈലില് കൂടാൻ പാടില്ല എന്നാണ് പറയുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ജോഗിങ് ഓടുന്നതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. പക്ഷേ വാക്കിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെല്ലുവിളിയൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിന് ഓവർ സ്ട്രെയിൻ ഒന്നും കൊടുക്കാണ്ട് ഓടുന്ന ടൈം ഫുൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു വെല്ലുവിളി. ഓടുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഈ ജോഗിങ്ങിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഈ ജോഗിങ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഡെയിലി ജോഗിങ് ശീലമാക്കി കഴിഞ്ഞാല് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ബെനിഫിഷ്യൽ ആണ് ട്ടോ. എന്താണെന്നല്ലേ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള എക്സസൈസ് ആണ് ജോഗിങ്. അതുപോലെ തന്നെ മസിൽസിന്റെ സ്ട്രെങ്തും വർക്കിംഗും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. മസിൽസിന് റെസ്റ്റ്ലെസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി കിട്ടും. ബോൺസിന്റെ ഒക്കെ ഹെൽത്ത് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ സ്ട്രെങ്ത് ഡബിൾ ആക്കി കിട്ടും. നമ്മളെ സംബന്ധിച്ചിട്ട് ശരിക്കും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ് അല്ലേ. അപ്പൊ ഈ കലോറീസ് ഒക്കെ ബേൺ ചെയ്തിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനായിട്ട് ജോഗിങ് അടിപൊളിയാണ്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം എന്നുള്ളത് മെച്ചപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസിസ്റ്റിവിറ്റി കൂട്ടുന്നുണ്ട്. എല്ലാത്തിനെയും അവസാനമായിട്ട് ശരീരം നന്നായാൽ തന്നെ നമുക്ക് മനസ്സിനെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ മനസ്സിന്റെ ഒരു ആരോഗ്യം നിലനിർത്താനായിട്ടും ജോഗിങ്ങിലൂടെ പറ്റും എന്നാണ് പറയുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഈ എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതിൽ തന്നെ ജോഗിങ്ങിനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അതിരാവിലെ ജോഗിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദിവസം മുഴുവനായിട്ട് ഫുള്ളി എനർജറ്റിക് ആയിട്ട് നമ്മളെ മാറ്റാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാവിലത്തിനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ചെറിയ തണുപ്പും കാറ്റും നല്ല ശുദ്ധവായുമൊക്കെ ശ്വസിച്ചുകൊണ്ടുള്ള ആ ഒരു ഓട്ടം എന്നുള്ളത് ശരിക്കും ഭയങ്കര ഒരു കുളിർമ നൽകുന്ന ഒരു സംഭവമാണ്. അതിലേറെയായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണത്. വൈകുന്നേരങ്ങളിലൊക്കെ ജോഗിങ്ങിന് ഇറങ്ങാന്ന് പറയുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അത്രയും ടയേർഡായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ജോഗിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർലി സാധിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് ഓപ്റ്റ് ചെയ്യാണ്ട് നിവർത്തിയില്ലല്ലോ. ഇപ്പൊ രാവിലെ തന്നെ എണീക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരാണ്, ഇനി രാവിലെ നേരത്തെ ജോലിക്കൊക്കെ പോകേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ രാവിലെ ജോഗിങ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് മാത്രമായിരിക്കും ഇങ്ങനൊരു എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.
5: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

ജോഗിങ്ങിന് ഇറങ്ങുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വളരെ നല്ലതാണ് ട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ജോഗിങ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വളരെ ലൂസായിട്ട് കിടക്കുന്ന കോട്ടൺ ഡ്രസ്സും അതുപോലെ തന്നെ ഓടാനായിട്ട് പറ്റിയിട്ടുള്ള ഷൂസും വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ട്ടോ. ബിഗിന്നേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ ഒടുക്കത്ത സ്പീഡ് എടുത്ത് ഓടാതെ വളരെ സ്ലോലി ഓടി തുടങ്ങുക. എന്നിട്ട് പയ്യെ പയ്യെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ആദ്യത്തെ ദിനങ്ങളിൽ വളരെ കുറച്ച് ദൂരം മാത്രം ഓടുക, പിന്നീട് ദൂരവും ഇതുപോലെ കൂട്ടിക്കൊണ്ടുവരിക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തതിന് ശേഷം ജോഗിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേശികൾക്കൊക്കെ ഒരു വലിവും വലിച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ജോഗിങ് കണ്ടിന്യൂ ചെയ്ത് പോവാനായിട്ട് പറ്റും. ഇനി ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫാസ്റ്റിംഗ് ടൈമിൽ തന്നെ ജോഗിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ജോഗിങ് ചെയ്യുന്നത് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും. പിന്നെ പ്രോപ്പർ ആയിട്ട് ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമൊന്നുമില്ല, ഭയങ്കര കിതപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഏതൊരു അക്ഷരം വേറെ ചെയ്ത് കഴിഞ്ഞാലും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആക്സസറീസ് ഒക്കെ വേറെ ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അങ്ങനെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറത്തിന് മാച്ച് ചെയ്തിട്ട് ഓരോ ആക്സസറീസും ഓപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നിറമാണ് റെഡ് എന്നുള്ളത്. റെഡ് കളർ അറ്റയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് ഗോൾഡൻ കളറിലുള്ള ഓർണമെന്റ്സ് ആക്സസറീസ് ആണ് കേട്ടോ. അത് ഗോൾഡ് മെറ്റലിൽ വരുന്നത് എന്ന് പറയുമ്പോൾ അടിപൊളി ലുക്ക് ആയിരിക്കും റെഡിന്റെ കൂടെ തരിക. ബ്ലോക്ക് പ്രിന്റഡ് ഒക്കെയുള്ള ഇന്ത്യൻ വെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഓക്സിഡൈസ്ഡ് സിൽവർ മെറ്റലിൽ വരുന്ന ആക്സസറീസ് ആണ് നല്ലൊരു ഇടുപ്പ് കൊടുക്കുക, നല്ലൊരു ക്ലാസിക് ലുക്ക് കൊടുക്കുക. സാധാരണ എല്ലാവരും വെയർ ചെയ്യാറ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ അതേ നിറത്തിലുള്ള ഓർണമെന്റ്സും ആക്സസറീസും വെയർ ചെയ്യുന്ന കാര്യത്തിലാണ് അല്ലെ. എന്നാൽ അതിനേക്കാളും ഒക്കെ ഒരു യൂണീക്ക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് തരാനായിട്ട് ഞാൻ ഈ പറഞ്ഞതും ഇനി പറയാൻ പോകുന്ന കോമ്പിനേഷൻസും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് സെലക്ട് ചെയ്യുന്ന കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ലൈറ്റ് പിങ്ക് കളറിലുള്ള കാഷ്വൽസിന് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്നത് വൈറ്റ് പേൾസ് ആണ് കേട്ടോ. ബ്രൗൺ കാഷ്വൽസ് ആണ്, ബ്ലാക്ക് കാഷ്വൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി ലുക്ക് തരുക ഗോൾഡൻ കളറിലുള്ള മെറ്റൽസ് ആണ്, ഗോൾഡൻ കളറിലുള്ള ആക്സസറീസ് ആണ്. റാണി പിങ്ക് കളറിലുള്ള അറ്റയേഴ്സിന് ദ ബെസ്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് സിൽവർ കളറിലുള്ള ഓർണമെന്റ്സ് ആണ്, ആക്സസറീസ് ആണ്. നോർമലി ഒരു കളർ ഡ്രസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് ടൈപ്പ് ആക്സസറീസ് വേണമെങ്കിൽ ഏത് കളറിലുള്ളത് വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റും. എന്നാലും ഞാനീ പറഞ്ഞ കോമ്പിനേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കറിയാൻ പറ്റും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കപ്പയാണ് അല്ലേ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളിക്കിഴങ്ങ്. ഈ കപ്പ അല്ലെങ്കിൽ കൊള്ളി അല്ലെങ്കിൽ മരച്ചീനി വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് ട്രൈ ആക്കി നോക്കിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ജീരകം, എള്ള്, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രേറ്റ് ചെയ്ത കപ്പ ഇട്ടിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റാൻ പാകത്തിനൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ കപ്പ മിക്സും റവ പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുത്തിട്ടെ. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം പോലെ ഇരിക്കുന്ന അടിപൊളി സ്നാക്ക് റെഡിയാണ്. ചായക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ ട്ടോ.
1: ഹൈ, ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും നല്ല അടിപൊളി മാജിക് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ ചിത്രശേഷിയുടെ വാക്കുകൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവരൊക്കെ നമ്മളോട് ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. അതേസമയം നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് തിരുത്താനായിട്ട് പറഞ്ഞു തരുന്നവരാണ് നമ്മളോട് ആത്മാർത്ഥതയുള്ളവര്, നമ്മളെ നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നവര്. അപ്പോ അങ്ങനെയുള്ളവരോട് മുഷിയാണ്ടിരിക്കുക, അവര് പറഞ്ഞു തരുന്ന തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനും അതുപോലെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും ലവബിൾ ആയിട്ടിരിക്കാനും പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ധീരാജ് ഷാരകി ഇതവളെത്തിയിട്ടുണ്ട് കൃത്യ സമയത്ത് തന്നെ. യെസ്, എല്ലാവരും ഈ ഒരു ഉച്ചഭക്ഷണം കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇപ്പോഴും ഓഫീസിലെ ഡെസ്കിൽ തിരക്കിലാണോ? ഈ മൺഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും നന്നാകുന്ന അല്ലെങ്കിൽ പുതിയൊരു തുടക്കമാണ് എന്നൊക്കെ എത്രയൊക്കെ നമ്മൾ ഈ തിങ്കളാഴ്ചയെ കുറിച്ച് ട്രോളുകൾ വന്നാലും എല്ലാ പുതിയ തുടക്കങ്ങളും തുടങ്ങുന്നത് ഈ ഒരു തിങ്കളാഴ്ച തന്നെയാണല്ലേ. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കുറച്ചും കൂടി നല്ല പാട്ടും കുറച്ചും കൂടി നല്ല വൈബും പോസിറ്റീവ് ആയിട്ട് തന്നെ നമ്മൾക്ക് തുടങ്ങാം. എന്തായാലും ഞാൻ റെഡിയാണ്, അവിടെ നിങ്ങളും റെഡി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എവിടെയായാലും നമ്മുടെ ഒരു ലഞ്ച് ബ്രേക്ക് കുറച്ചും കൂടി കളർ ആക്കാനായിട്ട് കളർഫുൾ പാട്ടുകൾ ദി ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സുഖമായിട്ടുണ്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷാനകിയാണ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ ഋഷി രാജ്യജാനകിയാണ്. യെസ്, ഞാൻ ഈ ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ മോട്ടിവേഷൻ ഇല്ല എന്ന്. പക്ഷേ സത്യത്തിൽ എല്ലാ ദിവസവും മോട്ടിവേഷൻ ഉണ്ടാകണമെന്നില്ല. ചില ദിവസങ്ങളിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോട്ടിവേഷൻ അല്ല, നമ്മുടെ ചെറിയ ശീലങ്ങളും തുടർച്ചയായി ചെയ്യുന്ന ശ്രമങ്ങളും ആണല്ലേ. 5 മിനിറ്റ് മാത്രമെങ്കിലും ഒരു ജോലി തുടങ്ങുന്നത്, ഒരു പേജ് മാത്രം വായിക്കുക, അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഈ ചെറിയ ചെറിയ ചുവടുകളാണ് വലിയ യാത്രകൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തിങ്കളാഴ്ച വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടതായിട്ടില്ല. ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ നല്ല കാര്യമായാലും നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ ആഴ്ചയുടെ ഏറ്റവും നല്ല തുടക്കം അല്ലേ. ഇനി ആ ഒരു പോസിറ്റീവ് വൈബൊക്കെ കുറച്ചും കൂടി മനോഹരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ ഋഷി ദി രാജ്യ ജാനകി.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ സമരത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ എസ്മസ് ചോദ്യം ഒട്ടും സമയം കളയാതെ എന്താണ് എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഹോണർഡ് വിത്ത് ദ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഹോണർഡ് വിത്ത് ദ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. യെസ്, അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതായാലും ഉത്തരമായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന സിനിമ മലയാളത്തിൽ ഒരു വ്യത്യസ്തമായ അന്വേഷണ ചിത്രത്തെ കുറിച്ചാണ്. ഏതാണെന്നല്ലേ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഡിറ്റക്റ്റീവ് കഥയുടെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന ആകർഷണമായ ഡൊമിനിക് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വന്നെങ്കിലും ഒരു ചെറിയ അന്വേഷണത്തിലൂടെ വീണ്ടും തന്റെ അന്വേഷണ കഴിവുകൾ തെളിയിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നതൊക്കെയാണ്. ഒരു സാധാരണയായി തോന്നുന്ന ഒരു ലേഡീസ് പേഴ്സിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ആ പേഴ്സിന്റെ പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ഡൊമിനിക്കിന്റെ യാത്രയാണ് സിനിമയുടെ പ്രധാന ആകർഷണം. മിസ്റ്ററി, ത്രില്ലർ, ഹ്യൂമർ എന്നത് ചേർത്ത് ഒരു വ്യത്യസ്തമായ കഥ പറച്ചിലിലൂടെ നമ്മുടെ മമ്മൂക്ക ശ്രദ്ധേയമായ അഭിനയവും കൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആ ഒരു മൂവിയിലേക്ക് വരുന്നതിന് മുൻപ് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: യെസ്, കഥയിലേക്ക് വരുമ്പോൾ ഡൊമിനിക് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ആയിട്ട് ജോലി ചെയ്തു. ജീവിതത്തിൽ വലിയ ആവേശമില്ലാതെ കഴിയുന്ന സമയത്താണ് ഒരു പുതിയ കേസ് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഒരു സ്ത്രീയുടെ നഷ്ടപ്പെട്ട ലേഡീസ് പേഴ്സ് കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഡൊമിനിക് ഏറ്റെടുക്കുന്നത്. ആദ്യം ഒരു ചെറിയ കേസായി തോന്നിയ ഈ ഒരു സംഭവം പിന്നീട് നിരവധി രഹസ്യങ്ങളിലേക്കാണല്ലേ നയിക്കുന്നത്. ആ ഒരു ിന് പിന്നാലെ ആളുകളെയും അതുപോലെ തന്നെ സംഭവങ്ങളെയും കണ്ടെത്താനായിട്ട് ഡൊമിനിക് തന്റെ പഴയ അന്വേഷണ പരിചയവും കഴിവുകളും ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അന്വേഷണത്തിനിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സത്യങ്ങൾ പുറത്തു വരികയും കേസ് കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യുന്നു. രഹസ്യങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഈ ഒരു യാത്ര ഡൊമിനിക്കിന് സത്യത്തിലേക്ക് എത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ്. എന്തായാലും ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ഉള്ള വടുകൾ കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ ട്ടോ.
1: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഡൊമിനിക് കാനഡ ലേഡീസ് പേഴ്സ് യൂറോ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ അന്വേഷണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി നർമ്മവും രഹസ്യവും ചേർത്ത് ഒരു രസകരമായ അനുഭവമാണല്ലേ നൽകുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ വ്യത്യസ്തമായ കഥാപാത്ര അവതരണവും സംഭാഷണ ശൈലിയും മേറെ ശ്രദ്ധിച്ചിരുന്നു. ചിത്രം പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണങ്ങൾ നേടി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂക്കയുടെ പ്രകടനം, ഗൗതം മേനോന്റെ വ്യത്യസ്തമായ സംവിധാന ശൈലി, ലളിതമായ അന്വേഷണ കഥാ പശ്ചാത്തലം എന്നിവയാണ് സിനിമയുടെ പ്രധാനമായിട്ടുള്ള ആകർഷണങ്ങൾ അല്ലേ. അതുപോലെ തന്നെ വലിയ ആക്ഷൻ രംഗങ്ങളെക്കാൾ കഥാപാത്രങ്ങളിലൂടെയും അന്വേഷണത്തിലൂടെയും മുന്നോട്ട് പോകുന്ന ഈ ചിത്രം മലയാളത്തിലെ വ്യത്യസ്തമായ മിസ്റ്ററി സിനിമകളിൽ ഒന്നായി ശ്രദ്ധിക്കപ്പെട്ടു. എന്തായാലും ഹീറോ സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതിനു മുൻപ് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
2: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഡൊമിനിക്കിന്റെ അന്വേഷണം ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്താണല്ലേ. ചെറിയൊരു കേസായി തുടങ്ങിയ അന്വേഷണം പല കാര്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു സത്യത്തിലേക്ക് എത്തിക്കുന്നതും തന്റെ അനുഭവം നിരീക്ഷണ ശേഷിയും ഉപയോഗിച്ച് ഡൊമിനിക് കാര്യങ്ങളുടെ യഥാർത്ഥ വശം കണ്ടെത്തുന്നതൊക്കെയാണ് കഥ. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു സന്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം കണ്ടെത്താൻ ക്ഷമയും നിരീക്ഷണ ശേഷിയും വളരെ പ്രധാനമാണെന്ന് പറയുന്നുണ്ട്. പുറമേ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കാതെ ഓരോ സംഭവത്തിന്റെയും പിന്നിലെ യഥാർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ജീവിതത്തിൽ അനുഭവങ്ങളും അറിവും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് പ്രതിസന്ധിയിലും പരിഹരിക്കാൻ കഴിയുമെന്നും ഈ ഒരു ചിത്രത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ട്വിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇവിടെ ട്വിസ്റ്റ് ആയിട്ട് തന്നെയാണ്, ഇനി കൂട്ടമായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീല് കളയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല ആ ഒരു ട്വിസ്റ്റിനെ കുറിച്ചിട്ട്. നിങ്ങൾ ഇനി ഇത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. പാടുകളിലേക്ക് കയറാം. പാടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടും. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എറണാകുളം MG റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ. എറണാകുളം MG റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂട.
2: അണ്ണന്റെ അവസാന ആട്ടം കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയില്ലേ? യെസ്, ജനനായകന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും ആ ഒരു വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. യെസ്, ജനനായകൻ എന്നൊരു പേരിട്ടൊരു സിനിമ ഇറങ്ങുക, പിന്നാലെ യഥാർത്ഥത്തിൽ ജനനായകനായി മാറുക. സിനിമയിലെ ഹീറോയിസും ജീവിതത്തിലും മതേ പടി കാണിച്ച ജോസഫ് വിജയുടെ ഏറ്റവും പുതിയ അവസാനത്തേതുമായ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വഴി മാറുന്നത് ചരിത്രം കൂടിയാണല്ലേ. തമിഴ് സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ്, രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായി വിരാജിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അവസാന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എന്ന ടൈറ്റിൽ കാർഡിൽ തുടങ്ങുന്ന പടം സ്ഥിരം മസാല ഫോർമുല തന്നെയാണെങ്കിലും അണ്ണന്റെ അവസാന പടം എന്ന നിലയിൽ തിയേറ്റർ ഒക്കെ ആഘോഷിക്കുകയാണല്ലേ. എല്ലാവരും അവസാനത്തെ ഒരു ഡാൻസ് ആടി ആർമാദിക്കുകയാണ്. ഏതായാലും ആ ഒരു സിനിമയിലെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം ജനനായകൻ വിജയ്

കേട്ടറിഞ്ഞുകൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഈരാജി ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, ജനനായകൻ ഓരോ സിനിമയെ കുറിച്ച് പറയുമ്പോ ഈ ഓരോ സിനിമയ്ക്ക് നിരൂപണത്തിന്റെയോ കീറിമുറിച്ചുള്ള അവലോകനത്തിന്റെയോ ആവശ്യമില്ല. നെഞ്ചിൽ കുടിയിരിക്കുന്ന അൻപാന ഫാൻസിന് തിയേറ്ററിൽ അവസാനമായി തങ്ങളുടെ പ്രിയ നടനെ കൊണ്ടാടാനുള്ള അവസരമാണ് അല്ലേ. അതുപോലെ പേരായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓരോ സിനിമയുടെ HD പ്രിന്റ് അടക്കം ചോർന്നെങ്കിലും തങ്ങളുടെ ദളപതിയുടെ അവസാന സിനിമയ്ക്കായിട്ട് ആരാധകർ അതേ ആവശ്യത്തോടെ തന്നെയാണ് തിയേറ്ററിൽ കാണാനായിട്ട് കാത്തിരുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ വിജയുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തിയേറ്ററിൽ പോയി വിജയുടെ ഒരു നമ്മുടെ അണ്ണന്റെ മൂവി കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൊമാൻസിഫിക്കേഷൻ തന്നെയാണല്ലേ. അതുകൊണ്ട് ഈ ഒരു സിനിമ ഏറ്റവും അവസാനത്തെയാണ് എന്ന് പറയുമ്പോഴും അതിലെ ഓരോ ഫൈറ്റും ഡയലോഗും ഫാൻസ് ഒക്കെ ആഘോഷിക്കായിരുന്നു എന്ന് തന്നെ പറയാല്ലേ. എന്റെ ഈ ഒരു സിനിമയുടെ കഥയെ കുറിച്ച് പറയുമ്പോൾ, ഭഗവത് കേസരി പോലെ വേഗത നിറഞ്ഞൊരു മാസ് ചിത്രത്തിന്റെ ഉള്ളറിഞ്ഞ് ചെയ്തൊരു റീമേക്ക് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എന്നിരുന്നാലും ഇനി നിങ്ങൾക്കൊരു വിജയ് സിനിമ തിയേറ്ററിൽ കാണണമെങ്കിൽ പഴയ ചിത്രങ്ങളുടെ റീ റിലീസ് വരേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് വാട്ടി മിസ് ആക്കേണ്ട. എന്തായാലും നമ്മുടെ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ദോ ദോ ദോ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ എർഷേന്തി രാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ, ടോം റൈസ് ഹാരിസ് നായകനായി എത്തുന്ന DCO സ്റ്റുഡിയോസിന്റെ ബോളി ഹൊറർ ത്രില്ലർ ചിത്രമായ ക്ലേഫേസിന്റെ ട്രെയിലർ അങ്ങനെ നീ പുറത്തെത്തിയിരിക്കുകയാണല്ലേ. ബാറ്റ്മാൻ കോമിക് സീരീസിലെ വില്ലനായ ക്ലേഫേസിന്റെ പ്രതികാര കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചനകൾ. അതുപോലെ ജെയിംസ് വാറ്റ്കിൻസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 23 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആൻഡ് ഇതൊരു സാധാരണ സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബോഡി ഹൊറർ ചിത്രമായാണല്ലേ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. നമ്മുടെ ഓരോ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ ട്ടോ.
1: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിച്ചേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് ദേ, നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനായിട്ട് സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. സോ നമുക്ക് ഇത് എന്താണ് എന്ന് നോക്കാല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇൻ വിച്ച് ഇയർ വാസ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഹോണർഡ് വിത്ത് ദ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്? ഐ റിപ്പീറ്റ്, ഇൻ വിച്ച് ഇയർ വാസ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഹോണർഡ് വിത്ത് ദ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്? യെസ്, അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതായാലും ഉത്തരമായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് ലേ സമയം 4 മണിയാകെ റൈറ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ലൈഫ് പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ പോകണം എന്നില്ലല്ലേ. ചിലപ്പോൾ ദിവസങ്ങൾ എളുപ്പമായിരിക്കും, ചില ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷേ ഓരോ ദിവസവും ഓരോ പുതിയ അവസരങ്ങളാണ്. വീണ്ടും തുടങ്ങാനും അതുപോലെ തന്നെ വീണ്ടും ശ്രമിക്കാനുള്ളൊരു അവസരമാണ് അല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടി, നിങ്ങളെ തന്നെ വിശ്വസിക്കൂ, നിങ്ങളുടെ യാത്രയെ ബഹുമാനിക്കൂ, ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കാറായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത ദിവസം, അതായത് നാളെ കൃത്യസമയത്തിനെ കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടോ ബൈ ബൈ പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: എറണാകുളം MG റോഡിൽ August 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില July 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു. എറണാകുളം MG റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം എം ജി റോഡിലും എത്തുന്നു.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.